നിങ്ങൾ തുടർന്നാൽ ഉങ്ങൾക്ക് ഒരു തേനെ പോലെ തേനിലും ഇനിമയാക വേദാഗമത്തെ പഠിക്കുമ്പോൾ ഒരു തേനിലും ഇനിമയാണ് വാർത്തയാക അത് വാർത്ത ഉങ്ങൾക്ക് തെൻപടും. നിങ്ങൾ ഡോക്ടേഴ്സിന്റെ ഒരു ആവശ്യത ഡോക്ടറിന്റെ പോലാൽ ഒരു പ്രിസ്ക്രിപ്ഷൻ തരുവാൻ അന്ന് പ്രിസ്ക്രിപ്ഷൻ ഉങ്ങൾക്ക് ഒരു മരുന്നായിരിക്കുന്നത്. ഞങ്ങൾ പല തടവുകളിലെ വേദാഗമ തരങ്ങൾക്ക് മരുന്നായിരിക്കുന്നത്. പല നോയ്ക്ക് ഞങ്ങൾ അഭിഷേകത്തിലെ നിറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉടമ്പിലെ ഞങ്ങൾ എന്ത് നോയ്കളെയും ഞങ്ങൾ ഫീൽ പണ മാറ്റോ. എന്ത് ഉടമ്പിലെ ദേവനുടെ അഭിഷേകത്തിലെ ജപത്തിലെ ഉപവാസത്തിലെ അവരുടെ അഭിഷേകത്തിലെ നിറഞ്ഞിരിക്കുമ്പോഴത് എങ്ങൾക്ക് എന്ത് ശരീരത്തെ ഞങ്ങൾ ഒടുക്കി വിടുവോം. ശരീരത്തിന്റെ മതങ്ങളെ തേടുകത് പാവത്തെ നിനയ്ക്കുന്നത് ഇപ്പടിയാണ് എണ്ണങ്ങൾ ഇല്ലാമൽ പോകുമ്പോഴത് ഞങ്ങൾ ആത്മാവും ആവിയും ഉണ്ടെന്ന് സേർപ്പെടുമ്പോഴത് പരിശുദ്ധാവിയാനവർ സേർപ്പെടുവാൻ. അപ്പൊ ശരീരത്തിലെ കാണപ്പെടുകിற നോയ്കൾ എല്ലാം ഇല്ലാമൽ പോയിവിടും. അത് നിങ്ങൾക്ക് ഉണർവേ ഇല്ലാമൽ പോയിവിടും. ഇതൊക്കെ തന്നെ നിങ്ങൾ പരിശുദ്ധ ആവിയാനവരുടെ അഭിഷേകത്തോട് വാർത്തയെ പയൻപെട പഠിക്ക വേണ്ടും. അന്ന് വാർത്തയെ എങ്ങൾക്ക് അവരുടെ അഭിഷേകത്തിനാലെ നോയ്കൾ എല്ലാം മറഞ്ഞ് നിങ്ങൾ ഇല്ലാമൽ ചെയ്തു വിടലാം. അവരുടെ അഭിഷേകത്തെ അധികരിച്ചു കൊള്ളുമ്പോഴത് ഞാൻ ഒരു പാടലെ

മകം ഇപ്പെടുത്തുന്നു ഭാവിയാനവരെ മക്കൾക്ക് നീ എല്ലാ അവർക്ക് വരുവായ കാട്ടുന്നതൊക്കെ കൂടി നന്ദി അപ്പ ആവിയാനവരെ എന്റെ സാമാൻ വിലയുള്ള ആലീസനം എവ്വളവോ കഷ്ടപ്പെടുകൃത അപ്പനെ എന്റെ വെയിൽ വെക്കിയാൽ അഹോരങ്ങളാലും ജനങ്ങൾ അഗ്നിയാക വിളുമ്പുകൃത അപ്പനെ എല്ലാവരുടെയും നീ ഇപ്പോഴും കാൺകൃതവനായിരിക്കും.

ശുക്രദിനെ പലനുള്ളവർക്കും പല നെറ്റുകളിലേക്കും ഓരോപക്ഷമില്ലാതെ ദേവനെ ഉള്ള തുതിക്കുറം അയ്യാ സ്തോത്രിക്കുറം. നല്ല ആർമയിലും പുല്ല ആർമയിലും സൂര്യ വെളിച്ചത്തെ കൊടുത്ത് മളിയപ്പയ്യപ്പൻ്റെ ഓരോപക്ഷമില്ലാതെ ദേവനെ ഉള്ള തുതിക്കുറം അയ്യാ സ്തോത്രിക്കുറം. നീതി ആനന്ദ സംഗമ മൂലിയിലെയും ആണ്ടവരെയും കൂടെ വെല്ലമുള്ള കരത്തിനാൽ ആണ്ട് സിറപ്പാക തടസാമന്ത്രി ഉങ്ങളാൽ നടത്തി മുടിക്ക മുടിയും. ഒവ്വരംഗം ഉങ്ങളെ മഹമപ്പെടുത്ത പോറും ആത്മാക്കളുക്കാഹ് നന്ദി സൊല്ലുകിറോം. അവരെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ആണ്ടവരെയും കൂടെ അഭിഷേകത്തെ കൊടുത്തു വന്നെടുത്തിട കിരുവിക്കാഹ് നന്ദി. അവർ തങ്ങളെ താഴ്ത്തിയുടെ നാമത്തെ ഉയർത്തി രാജ നേരത്തേക്ക് വന്ന് ഇത് സുറപ്പോട് നടത്തി മുടിക്കത്തക്കതാഹ് എങ്കിലുക്കാഹ് മനക്കുലത്തക്കാഹ് എല്ലാവർക്കും മേല ഉങ്ങളെ നേസിക്കും പിള്ളേർക്കാഹ് ഒരോടൊണ്ട് ഇരുന്ന് പേശിക്കൊണ്ടിരിക്കുന്ന ജേസുവേ ഉങ്ങളൊരുവരൊക്കെ നാങ്കൾ നന്ദി തുതി ഹനം മഹിമ ചെലുത്തി ജീവനുള്ള നാമത്തിൽ മികവും താഴ്മയാക്കി ക്രോപ്യാവേ ആമേൻ ആമേൻ ആമേൻ.

അഭിഷേക തൈലത്തിനാ അമ്മനപ്പാ കൂടെ അഭിഷേക തൈലത്തിനാല് ഉള്ളങ്ങളെ തേറ്റ വന്നിരിക്കുടെ പരിശുദ്ധമാണ് ആവിക്ക് നന്ദി സ്ഥലത്തേറെ നന്ദി നന്ദി കോടി കോടി നന്ദിയപ്പ തീടെ.